0: Hey, hi, hello, good morning, my dear and dearest beautiful listeners. Yes, ഞാൻ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ സ്വന്തം ആർഷയും മിറ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട്. അപ്പോൾ ദാണ്ടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 7 മണിയായെന്ന് എൻ്റെ ലിസ്ണേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവും. യെസ് യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് ഗുഡ്. യെസ്, മോർണിംഗിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മോർണിംഗ് മോട്ടിവേഷണൽ കോട്ടിലോട്ട് നമുക്ക് കടക്കാം.
1: വാ തുറക്കുന്നതിന് മുൻപ് ഹൃദയത്തോട് ചോദിക്കണം, ഈ വാക്കുകൾ മുറിപ്പെടുത്തുമോ അതോ മുറിവുണക്കുമോ എന്ന്. ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നുപോലും ആരെയും ഉണർത്തുന്നില്ലെങ്കിൽ പിന്നെ നിശബ്ദതയാണ് നല്ലത്. മഴയാണ് ചെടികളെ വളർത്തുന്നത്, ഇടിമുഴക്കമല്ല. നിങ്ങളുടെ ശബ്ദമല്ല, നിങ്ങളുടെ വാക്കുകളുടെ നിലവാരമാണ് ഉയർത്തേണ്ടത്. ശബ്ദമുയർത്തിക്കൊണ്ട് നിങ്ങൾക്കൊന്നിനെയും പ്രതിരോധിക്കാനോ ഒന്നിനെയും വളർത്താനോ കഴിയില്ല. തലച്ചോറുകൊണ്ട് സംസാരിക്കുന്നവരും ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരുമുണ്ട്. തലച്ചോറിന് ന്യായവും യുക്തിയും ശരിയും തെറ്റുമാണ് പ്രധാനം. ഹൃദയത്തിന് ഭാവവും ലക്ഷ്യവുമാണ് പ്രസക്തി.
0: എന്താണല്ലേ വാക്കുകളുടെ ഒരു പവറേ. തിരിച്ചു വരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷേ മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് വാക്കിനെ കുറിച്ചായിരുന്നു. തലച്ചോറ് കൊണ്ട് സംസാരിക്കുന്നവരുണ്ട്, ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരുണ്ടല്ലേ. തലച്ചോറ് കൊണ്ട് സംസാരിക്കുന്നവർ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിരിക്കും, പ്രാക്ടിക്കലി വേബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും അവർ സംസാരിക്കുന്നത്. പക്ഷെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവർക്ക് കുറച്ചും കൂടെ വൾണറബിൾ ആയിട്ടായിരിക്കും ചിലപ്പോൾ സംസാരിക്കുക കേട്ടോ. പക്ഷേ നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവുമെങ്കിൽ ആ സംസാരത്തിനൊക്കെ കാര്യമുള്ളൂ കേട്ടോ. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഞാനല്ല ആ കോട്ടിൽ പറഞ്ഞ പോലെ തന്നെ, ശരിക്കും നമ്മൾ പറയുന്ന വാക്കിലാണ് പ്രധാനം, അല്ലെങ്കിൽ ആ ഒരു ഒച്ചയെടുക്കുന്നതിലല്ല, നമ്മൾ പറയുന്ന വാക്കിൻ്റെ ആ ഒരു ഡെപ്തിലാണ് പ്രധാനം. ആ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളെ കേൾക്കാനും പരിഗണിക്കാനും ഉള്ളൊരു മനസ്സുണ്ടാവണം കേട്ടോ. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ ചോദ്യം ദാ പിടിച്ചോളൂ, ഒന്നും കാണാൻ പറ്റാത്ത ലെൻസ് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, ഒന്നും കാണാൻ പറ്റാത്ത ലെൻസ് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യെസ് നമുക്ക് ഇന്നൊരു വിഷസ് വന്നിട്ടുണ്ട്. അമ്മു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്മുവിന്റെ ഡിയറസ്റ്റ് കസിൻ ആയിട്ടുള്ള അശ്വതിയുടെ ബർത്ത്ഡേ ആണ്. സോ അശ്വതി, വിഷ് യു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിന്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിന്റെ പേരിലും അശ്വതി, വിഷ് യു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. സോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ടു നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്. ഒരു ചുംബനത്തിൽ

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ് ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചാണ്. ആരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യത്തിൽ ബോധവാന്മാരാവാത്ത ആൾക്കാർ ഇന്നിപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അഭിപ്രായം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഞാൻ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഹെൽത്ത് മാത്രമല്ല കേട്ടോ, ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഈ ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കാനായിട്ട് കുറച്ച് കോൺഷ്യസ്ലി എഫോർട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, പലപ്പോഴും ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഭയങ്കര തടിയുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഞാൻ വെയിറ്റ് പറയുന്നില്ല, അതെനിക്ക് ഇപ്പോഴും ട്രോമയാണ്, പക്ഷേ ഭയങ്കര തടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് ഇൻസൾട്ട് അനുഭവിച്ചൊരു വ്യക്തി തന്നെയാണ് കേട്ടോ ഞാൻ. സോ ആ ഒരു ഇൻസൾട്ടിൻ്റെ പുറത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്, ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സോൾട്ട് ആൻഡ് പെപ്പർ മൂവിക്കകത്ത് ശ്വേത മാം ഇങ്ങനെ ഒരു മിററിനെ ഫ്രണ്ടിൽ വെച്ച് തനിക്ക് തടിയുണ്ടല്ലോ എന്നാലോചിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു വിഷമം, ആ ഒരു വിഷമം എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും മൂവി കാണുമ്പോൾ. കാര്യം ഞാനും അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറാം.

നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ഒബസിറ്റിനെ കുറിച്ചായിരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മീറ. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളായിരിക്കും മിക്കവാറും ഐസിങ് ഓൺ ദ കേക്ക്. ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പോൾ, ഓ ഭയങ്കര തടിയാണല്ലോ, അല്ലെങ്കിൽ തടിച്ചി എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ട, എനിക്ക് എന്റെ വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ, ഡയറ്റ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, എന്ത് ചെയ്താലും വേണ്ട, ഞാൻ വെയിറ്റ് കുറയ്ക്കും കുറയ്ക്കും കുറയ്ക്കും എന്നുള്ളൊരു ദൃഢ പ്രതിജ്ഞയുടെ പുറത്താണ് ഞാൻ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറച്ചു കിട്ടും.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ ലഭിക്കുന്ന ഊർജത്തെക്കാൾ കുറവ് ഊർജം മാത്രമാണ് ദിനം പ്രതി ചെലവഴിക്കുന്നത് എങ്കിൽ അധിക കലോറി ശരീരത്തിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫാസ്റ്റ് ഫുഡ്, മധുര പാനീയങ്ങൾ, വ്യായാമക്കുറവ്, അമിതമായിട്ടുള്ള ഇരിപ്പ് ജോലികൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ അമിതവണ്ണത്തിന് കാരണമാകുന്നുണ്ട്. ചിലരിൽ പാരമ്പര്യ ഘടകങ്ങളും ഹോർമോണിന്റെ വ്യതിയാനങ്ങളും അമിതവണ്ണത്തിന് കാരണമാകാറുണ്ട് കേട്ടോ. ഇങ്ങനെ അമിതവർണ്ണത്തിന് കാരണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ മാക്സിമം നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാരമ്പര്യം ആവാം, ഹോർമോണൽ ഇംബാലൻസ് ആവാം, ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ടും ഡയറ്റും നമ്മളെ ഒത്തിരി സഹായിക്കും വെയിറ്റ് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്. സംസാരിക്കാൻ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ അമിതമായിട്ട് വണ്ണം സംഭവിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഫുഡിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം. പ്രധാനമായിട്ട് ഒരു 70% നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡും 30% നമ്മുടെ എക്സസൈസുമാണ് അല്ലെങ്കിൽ വർക്കൗട്ടാണ് നമ്മളുടെ ഒരു അമിത വണ്ണത്തെ നിയന്ത്രിക്കാനായിട്ട് കണക്കുകൾ പറയുന്ന ഒരു ഫാക്ടർ. പ്രധാനമായിട്ട് ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ സമീകൃത ഭക്ഷണക്രമം പാലിക്കുക കേട്ടോ. പച്ചക്കറി, പഴങ്ങൾ, ധാന്യങ്ങൾ എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുകയും എണ്ണയും പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക. മാത്രമല്ല ദിവസേന കുറഞ്ഞത് ഒരു 30 മിനിറ്റ് എങ്കിലും നടക്കുകയോ മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാനായിട്ട് വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. ഈവൻ നമുക്ക് ദാഹിക്കുന്നില്ലെങ്കിൽ പോലും നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കീട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒബിസിറ്റി നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ദിവസവും നമ്മളൊരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ധ്യാനം, യോഗ, ഹോബികൾ എന്നിവ സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യകരമായിട്ടുള്ള ജീവിത ശൈലികൾ നിലനിർത്താനും സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആട്ടോ. അമിതവണ്ണം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് കുറയ്ക്കാനും കഴിയുന്നതല്ല ട്ടോ. ചെറിയ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ തുടർച്ചയായി പിന്തുടരുമ്പോൾ നല്ല മാറ്റങ്ങൾ നേടാനാവും. മാത്രമല്ല അമിതവണ്ണം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫാക്ടറൊന്നുമല്ല. നമ്മൾ എങ്ങനെ ഇരുന്നാലും, നമ്മുടെ ബോഡി നേച്ചർ എങ്ങനെ ഇരുന്നാലും, ബോഡിയുടെ സ്ട്രക്ചർ എങ്ങനെ ഇരുന്നാലും, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നത് മാത്രമാണ് അത് ഏറ്റവും വലിയൊരു നല്ല ഒരു മാർഗം അതിൽ നിന്ന് റിസോൾവ് ചെയ്യാനായിട്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമുക്ക് മലയാളികൾക്കൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പേര് മലയാളികൾ എന്നുള്ള രീതിയിൽ ലോകം മൊത്തം അറിയപ്പെടുക എന്നുള്ളത്. ശരിക്കും ബഹിരാകാശത്ത് വരെ നമ്മുടെ റേഞ്ച് പോയിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, ബഹിരാകാശത്തെത്തിയ ആദ്യം മലയാളിനെ കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേ മിറ, ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കുട്ടുകൂടാം. യെസ്, ഡോക്ടർ അനിൽ മേനോൻ അദ്ദേഹമാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി. അദ്ദേഹം ഒരു നിസാരക്കാരനായിട്ടുള്ള മലയാളി അല്ലാട്ടോ, നാസ സഞ്ചാരിയായിട്ടുള്ള US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ ആണ് അദ്ദേഹം. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുള്ളൊരു മുഹൂർത്താണ്. നിലവിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ 7 ബഹിരാകാശ ശാസ്ത്രജ്ഞരുണ്ട്. ഇനി 8 മാസം ഇവിടെ ആവും ഡോക്ടർ അനിലിന്റെ വീട് എന്ന് പറയുന്നത്. എക്സ്പെഡിഷൻ 74 ദൗത്യത്തിന്റെ ഭാഗമായി അദ്ദേഹം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുക തന്നെ ചെയ്യും. ഒപ്പം ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന നിലയിലും പ്രവർത്തിക്കട്ടോ. ഒരേ സമയം ഡോക്ടറും എഞ്ചിനീയറുമായിട്ടുള്ള അനിലിന്റെ കണ്ടെത്തലുകൾ മുതൽക്കൂട്ടാകുമെന്നാണ് നാസയുടെ പ്രതീക്ഷ, ഇവൻ നമ്മളുടെയും പ്രതീക്ഷ. എന്തായാലും ആ ഒരു സന്തോഷത്തിൽ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മറ്റാരല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടു കൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഒന്നും കാണാൻ പറ്റാത്ത ലെൻസ് ഏതാണ് എന്നതാണ്. ഐ റിപ്പീറ്റ്, ഒന്നും കാണാൻ പറ്റാത്ത ലെൻസ് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമീറാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷെ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ PDA ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 10 മണി അവർ ആയിട്ടുണ്ട്. 3 മണിക്കൂർ പോയ വഴി അറിഞ്ഞിട്ടില്ല അല്ലേ. സോ ഞാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും പറയുന്നത്, നമ്മുടെ വാക്കിൻ്റെ ശക്തിയാണ്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ എത്രത്തോളം വാക്കുകൾ കൊണ്ട് സംസാരിച്ചാലും നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടെങ്കിലേ അതിന് അർത്ഥമുള്ളൂ കേട്ടോ. തലച്ചോറ് കൊണ്ട് സംസാരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. തലച്ചോറ് കൊണ്ട് സംസാരിക്കുന്നവർ ഡെഫിനറ്റ്ലി പ്രാക്ടിക്കലായിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവർ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിരിക്കില്ല. ഹൃദയം നിറയെ സ്നേഹം മാത്രമായിരിക്കും, ആ ഒരു സ്നേഹം വെച്ചായിരിക്കും അവരെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഓൾവേസ് പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്, ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റ ബൈ ബൈ.

0: That's right. Just me.
1: My Radio 90 FM. கேட்டறிஞர் கூட்டுக்கூடம்.

My Radio 90 FM கேட்டறிஞர் கோட்டுக்கூடா.

ஹே ஹலோ, குட் ஆஃப்டர்நூன் மை டியர் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90 FM. கேட்டறிஞ்ச கூட்டு கூடானாயிட்ட லஞ்ச் பிரேக் அடிச்சுண்டு ഞാൻ ദേ ഇവിടെ ഇതിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ അവിടെ നിങ്ങളും റെഡി ആയിട്ടിരിക്കുകയാണ് എന്നുള്ള വിശ്വാസത്തിൽ, എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. എന്താ ശരിയല്ലേ, നിങ്ങളും അവിടെ റെഡി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കല്ലേ. ഇനിയിപ്പോ ദേ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ബെസ്റ്റ് സമയമാണ് ഭക്ഷണം കഴിക്കാനായിട്ടുള്ളത്. അതായത് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും ഓരോ സമയമുണ്ട്, ഓരോ കണക്കുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ചിലവരുണ്ട് ഈ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിയുള്ളൂ, പക്ഷേ അങ്ങനൊന്നല്ല കേട്ടോ. നമ്മളൊരു ഫിക്സഡ് ടൈമിൽ ഭക്ഷണം കഴിക്കുന്നതായിരിക്കുള്ളൂ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ചിലത് നമ്മൾ പണ്ടേ പഠിക്കുന്ന പല കാര്യങ്ങളും നല്ലത് എന്ന് പറയും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പഞ്ച്വാലിറ്റിയും അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ ഒക്കെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും റീസൺസും അതിന് കാണല്ലേ. ഈ താളം തെറ്റുന്നത് പാളം തെറ്റുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ പാളം തെറ്റാതെ നമ്മൾ വേണം കൊണ്ടുപോകാനായിട്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതെന്തായാലും പാട്ടുകൾക്ക് ശേഷമാകാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ ഹർഷേ ദിരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ സന്തോഷത്തെ, അതായത് മറ്റുള്ളവർ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ അവിടെ ഇല്ലാതാവുന്നത് നമ്മൾ തന്നെയാണ്. സോ മാറ്റം നല്ലതാണ്, പക്ഷെ ആ ഒരു മാറ്റം നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത്. എപ്പോഴും പറയും പോലെ ജീവിതം ഒന്നുള്ളതല്ല, അവർ അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി ഞാൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

Hey, hello, welcome back to our home. Stay tuned to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ അർഷേ ധീരജ് ഷടകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, നമ്മുടെ സിനിമാ വിശേഷങ്ങൾക്കുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് പറയുന്ന മൂവിയെ കുറിച്ച് പറയുന്നതിന് മുൻപതില് ആക്ടറിനെ കുറിച്ച് പറയണം. ഒരു കാലത്ത് ഈ റൊമാൻറ്റിക് ഹീറോ, ചോക്ലേറ്റ് ബോയ് എന്നൊക്കെ പറയുമ്പോൾ നയൻറ്റീൻസിന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ലിസ്റ്റുകളിലുള്ള ഒരു പേരായിരിക്കുള്ളൂ നമ്മുടെ ചാക്കോച്ചന്റെ. ഇപ്പോഴത്തെ മൂവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഇപ്പൊ കാക്കി യൂണിഫോമിലിട്ട ചാക്കോച്ചൻ ആയിരിക്കുള്ളൂ. യെസ്, അപ്പൊ എന്തായാലും ഇന്ന് ഒരു ക്രൈം ത്രില്ലർ സിനിമയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. 2025 റിലീസ് ആയ ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തെ കുറിച്ച്. ആ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു അഷ്റഫ് ആണ്. ആൻഡ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു സാധാരണ കേസ് അന്വേഷണം പോലെ തുടങ്ങുന്ന സിനിമ പിന്നീട് കോംപ്ലിക്കേറ്റഡ് ആകുന്നതിനെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കോംപ്ലിക്കേഷനിലേക്കൊക്കെ, ആ ഒരു കേസിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായി കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ർച്ചയും ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു സിനിമ നല്ലതാകാനായിട്ട് വലിയ ബജറ്റോ അതുപോലെ തന്നെ അതിശയിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളും മാത്രം മതിയാകില്ല അല്ലേ. പ്രേക്ഷകരെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ ആകാംക്ഷയോടെ പിടിച്ചിരുത്തുന്ന ഒരു കഥയും അതുപോലെ തന്നെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു സിനിമ എന്തോ നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. അത്തരത്തിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയൊരു മികച്ച മലയാളം ക്രൈം ത്രില്ലർ ആണ് ഓഫീസ് റോൺ ഡ്യൂട്ടി. കാണുമ്പോൾ നമ്മൾക്ക് വളരെ നിസാരമായിട്ട് തോന്നുമെങ്കിലും ചില കേസിന് ഇഷ്ടം കാണുമ്പോൾ നമ്മളും ചെറിയ രീതിയിൽ സിഐഡികളായിട്ടൊക്കെ മാറാറുണ്ടല്ലേ. യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ ഒരു സാധാരണ കേസ് അന്വേഷിച്ച് തുടങ്ങുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് സ്വന്തം പാസ്റ്റുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്കാണ് പോകുന്നത്. അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. എല്ലാം ഇങ്ങനെ പറഞ്ഞു പോയാൽ അതിന്റെ ഒരു ഇത് നഷ്ടപ്പെടില്ലേ. ഏത്, അത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജിഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, എങ്ങനെ നമ്മുടെ ഓഫീസ് റോൺ ഡ്യൂട്ടി ഓരോ സിനിമയിലേക്ക് വരുമ്പോ ഹരിശങ്കർ എന്ന പോലീസ് ഓഫീസറെ ചുറ്റി പറ്റിയിട്ടാണല്ലേ. ഒരു ദിവസം ഒരു സ്ത്രീയുടെ വ്യാജ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കേസ് അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് അതിന് പിന്നിലുള്ള മയക്കുമരുന്നും മാഫിയയും കൊലപാതകങ്ങളും അങ്ങനെ ഒരു വലിയൊരു കുറ്റകൃത്യം തന്നെയുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പിന്നീട് അന്വേഷണം മുന്നോട്ട് പോകും തോറും ഈ കേസിന് തന്റെ പാസ്റ്റുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാണ്. അങ്ങനെ ശരിക്കും ഇതൊരു കുറ്റന്വേഷണം ആണെങ്കിലും ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്ന എലമെന്റ്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചേരും വഴി എല്ലാം ചേർന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ശോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോ, ഓഫീസ് റോൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോ, ഓരോ രംഗവും പുതിയ സംശയങ്ങളും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള വഴിത്തിരിവുകളിലേക്കാണല്ലേ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അവസാനിക്കുന്നത് വരെ പ്രേക്ഷകരുടെ ആകാംക്ഷ ഒട്ടും കുറയില്ല. നമ്മുടെ ചാക്കോച്ചന്റെ ശക്തമായ അഭിനയവും അതുപോലെ തന്നെ മികച്ച തിരക്കഥയും ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും യഥാർത്ഥത്തോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനവും ഈ ഒരു ചിത്രത്തെ വേറിട്ട് നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ, സസ്പെൻസ്, വികാരം, മനുഷ്യത്തിന്റെ തീവ്രത ഇതെല്ലാം കൊണ്ട് മനോഹരമായിട്ട് തന്നെ ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈം ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഓഫീസ് ഓൺ ഡ്യൂട്ടി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഏതായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയന്തി രാജ്യാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് കുബേരൻ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ നടി ഉമാശങ്കറി തന്റെ രോഗത്തോട് മല്ലിടുകയാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണല്ലേ. ചികിത്സയുടെ പുതിയ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് താരം തന്നെ പങ്കുവച്ചത്. വീണ്ടും പഴയ ആരോഗ്യവതിയായി തിരിച്ചെത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയിലും പ്രതീക്ഷയിലാണ് ആരാധകർ ഇരിക്കുന്നത്. ഇപ്പൊ ഉമാശങ്കറിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, തമിഴ് തെലുങ്ക് സിനിമകളിലൂടെയാണല്ലേ താരം ശ്രദ്ധ നേടിയത്. പിന്നീട് ദിലീപ് നായകനായ നമ്മുടെ കുബേരൻ എന്ന ചിത്രങ്ങളിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറുന്നത്. തുടർന്ന് വസന്ത മല്ലിക, സാഫല്യം, വി, സ്നേഹതീരത്ത് തുടങ്ങിയ മലയാള സിനിമകളിലൂടെ ശ്രദ്ധേയമായ വീക്ഷങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിന്നെങ്കിലും താരം ഈ വർഷം ജൂണിലാണ് തന്റെ ആരോഗ്യനിലയെ കുറിച്ചുള്ള വിവരം പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത്. വീണ്ടും ആരോഗ്യവതിയായി തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എന്തായാലും തിരിച്ചുവരാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയന്തി രാജ്യാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എറിച്ചേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ആൻഡ് നൌ സജഷൻ ടൈം ആണ്. അതായത് നാളെ സീരീസ് സജഷൻ, ഏത് ജോണറിലുള്ള സീരീസ് ആണ് വേണ്ടത്? അത്യഗ്രാൻഡ് സീരീസുകളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്നാലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജോണറുള്ള സീരീസ് ഏതാണ്? അതുപോലെ തന്നെ നമ്മളുടെ ഓണമാണല്ലേ വരാനായിട്ട് പോകുന്നത്. ഓണം അങ്ങ് എത്തി എന്നൊക്കെ, വിഷു കഴിഞ്ഞത് കണ്ണടച്ച് തുറക്കും മുൻപേ ജൂലൈ മാസമായി. എന്ത് പെട്ടെന്നാലേ, അത് പിന്നെ മാസം തുടങ്ങിയത് വർഷം തുടങ്ങിയതും അതുപോലൊക്കെ തന്നെയാണ്. സോ ഇപ്പോൾ ഓണത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന, കണ്ണിൽ എണ്ണി ഒഴിച്ചിരിക്കുന്ന, കാത്തിരിക്കുന്ന മൂവിയും ഏതൊക്കെയാണ് എന്ന് അയക്കും. എന്തായാലും നിങ്ങളുടെ ഒരു വിശേഷങ്ങൾക്കിടയിൽ നമുക്കത് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. അപ്പം കുറച്ചും കൂടി കളർ ആക്കാനായിട്ട് ബ്യൂട്ടിഫുള്ള കളർഫുൾ പാട്ടുകൾ കൂടി ഞാൻ ഇവിടെ ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

തിയേറ്ററുകളിൽ പൂരപ്പുറം പാക്കാൻ വിജയുടെ അവസാന വരവ്. ജനനായകൻ. ഹേ ഹലോ, വെൽക്കം ബാക്ക്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ ദളപതി വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന സിനിമയായ ജനനായകൻ ജൂലൈ 23 നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒരുപാട് നാളായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഒരുപാട് പേർ അതിന് മുൻപേ കണ്ടിട്ടുണ്ട് എന്നൊക്കെ വാർത്തകൾ കേട്ടെങ്കിലും ഈ ഒരു സിനിമ നമ്മുടെ അണ്ണന്റെ അവസാനത്തെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര നാള് കലങ്ങളായി കാണുന്ന ഒരാള് ഇനി സിനിമയിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു അവസാന കലാശക്കൊട്ട് നമ്മൾ അത് ആഘോഷമാക്കേണ്ടതല്ലേ? അപ്പൊ ആഘോഷമാക്കാനായിട്ട് പൂരപ്പുറമാക്കാനായിട്ട് ആരാധകർ കാത്തിരിക്കാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. എന്തായാലും ഈ ഒരു ആവേശം കുറച്ചും കൂടി ഒന്ന് പൊടി പൂരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾ കൂടി ഞാനിവിടെ ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டு கூட.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഏർച്ചയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അങ്ങനെ ദേ ഞാൻ ഒന്ന് റിമൈൻ ചെയ്യിക്കാനാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം മറന്നുപോയൊന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട്, അതുപോലെ തന്നെ മിസ്സായവർക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഒന്നും കാണാൻ പറ്റാത്ത ലെങ്സ്, ഒന്നും കാണാനായിട്ട് പറ്റാത്ത ലെങ്സ് ഏതാണ് എന്നുള്ളതാണ് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ അർഷേ. ധീരജ് ശാനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശ്വാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയമാകാറായി, കത്തി താഴെയിടേണ്ട ഒരു സമയമാകാറായി. അൺസഹിക്കബിൾ അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കസിന്റെ വീട്ടിലേക്ക് പോയിട്ട് ലാസ്റ്റ് ടാറ്റ ബൈ ബൈ പറയുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് വിശേഷങ്ങൾ കാണും. ഇനിയിപ്പോ നാളെ വീക്കെൻഡ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴേ ഉണ്ട്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ട് നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പൊ പോകുന്നതിന് മുൻപ് എപ്പോഴും പറയുന്ന പോലെ എന്റെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ളത്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശ്വാനകി സൈനിങ് ഓഫ് നൗ.

ഹായ് ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് വെഞ്ചിൽ RJ ഹരിനന്ദ. അപ്പോൾ ഇന്ന് നമുക്ക് സ്വപ്നങ്ങളെക്കുറിച്ചും വേറെ കുറേ മനോഹരമായ ചിന്തകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ വേണ്ടി ഞാനിവിടെ റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് വെഞ്ചിൽ RJ ഹരിനന്ദ.

വെൽക്കം ബാക്ക്. യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് വെഞ്ചിൽ ആർജെ ഹരിനന്ദ. അപ്പോൾ നിങ്ങൾ സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവരാണോ? ആണെങ്കിൽ ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു കോട്ട് പറയട്ടെ. ബൈ ബിലീവിംഗ് പാഷനേറ്റ്ലി ഇൻ സംതിങ്, വി ക്രിയേറ്റ് ഇറ്റ്. പക്ഷേ നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ഒരു പരിശ്രമം തുടങ്ങിയാൽ, വിനോ, എന്തായാലും ബിഗിനിങ് അത്ര ഈസി ആവാൻ പോണില്ല അല്ലേ എന്ന് വിചാരിച്ച് പരിശ്രമം പാതി വഴിയിൽ നിർത്തേണ്ട ആവശ്യമുണ്ടോ? സ്വപ്നങ്ങളെ പോസ് ചെയ്യണോ? ഭയം എന്നത് നമ്മളെ തടയുന്ന ഒരു മതിലല്ല കേട്ടോ, അതൊരു വാതിലാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മളാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ആ വാതിൽ എങ്ങനെ തുറക്കണം എന്ന് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു തരാം. കീപ് ലിസണിങ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ ഹരിനന്ദ.

ഹലോ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ. അപ്പോൾ എങ്ങനെയാണ് ആ വാതിൽ തുറക്കേണ്ടത് അല്ലേ? എന്താണ് അതിലേക്കുള്ള കീ? വേറൊന്നുമല്ല, ഇത്തിരി കോൺഫിഡൻസും ഇത്തിരി ഡെലിവിഷൻസ് ഒക്കെ ഉണ്ടായാൽ മതി. പരിശ്രമിച്ച് തോറ്റുപോയാലും വീണ്ടും പരിശ്രമിക്കാനുള്ളൊരു മനസ്സും ഉണ്ടായാൽ മതി. കാരണം ഷൂട്ട് ഫോർ ദ മൂൺ, ഈവൻ ഇഫ് യു മിസ് യു ലാൻഡ് അമംഗ് ദ സ്റ്റാർസ്. പരിശ്രമം ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് മാറില്ല. അത് നമ്മളെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് എത്തിക്കും. കീപ് ലിസണിങ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ.

ஹாய், ஹலோ, வெல்கம் பேக். யூஆர் லிசனிங் டு மை ரேடியோ 90 FM. கேட்டறிஞ்சு கூட்டுகூடாம். இத் லாஸ்ட் பெஞ்சിൽ ஆர்ஜி ஹரிநந்த. நமக்கு சில கதகளிலேக்கு வீண்டும் வீண்டும் திரிகே போகാൻ தோணுന്നത് എന്തുകൊണ്ടായിരിക്കും? കഥയും കഥാപാത്രങ്ങളും ഒക്കെ പച്ചവെള്ളം പോലെ അറിഞ്ഞിട്ടും ചില പുസ്തകങ്ങൾ വീണ്ടും തുറക്കുമ്പോൾ പഴയൊരു സുഹൃത്തിനെ കാണുന്നത് പോലെയോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബാക്ക് ടു ഹോം എഫക്റ്റൊക്കെ കിട്ടാറില്ലേ? എനിക്കങ്ങനെ ഒട്ടേറെ ഓർമ്മകൾ സമ്മാനിച്ച ഒരു പുസ്തകമാണ് ദ ലിറ്റിൽ പ്രിൻസ് ബൈ ആൻ്റണി ഡി സെയിൻ്റ് എക്സിബറി. ഈ ഒരു ചെറിയ പുസ്തകം തരുന്ന ചിന്തകൾ അത്ര ചെറുതൊന്നുമല്ല. ഈ പുസ്തകത്തെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് സംസാരിക്കാം. കീപ് ലിസണിങ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ ഹരിനന്ദ.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ. ടെക്നിക്കലി ഇതൊരു ചിൽഡ്രൻസ് ബുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദ ലിറ്റിൽ പ്രിൻസ്, അത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് സീക്രറ്റ്ലി അഡൽസിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന്, തൻ്റെ ബാല്യം മറന്നുപോയ അഡൽസിന് വേണ്ടിയിട്ട്. ബിക്കോസ് എവറി ടൈം ഐ റീഡ് ഇറ്റ്, ഈ ബുക്ക് ഓൾവേസ് റിമൈൻഡ് മീ ഓഫ് സംതിങ് ഐ ന്യൂ ബട്ട് ഫോർഗെറ്റ് വെൽ ഗ്രോയിങ് അപ്പ്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പുസ്തകം എന്നെ ഒട്ടേറെ ആകർഷിച്ചത്. ഒരു കുട്ടിയുടെ കണ്ണുകളിലൂടെ കാണുന്ന ലോകം വളരെ മനോഹരമാണ്. കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. കുട്ടിക്കാലത്ത് നമുക്ക് സ്വഭാവമായി ഉണ്ടായിരുന്ന ഒരു കാര്യം വളരുന്നതിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ കുറച്ച് പാട്ടുകൾക്ക് ശേഷം പറഞ്ഞു തരാം. കീപ് ലിസണിംഗ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ.

ഹായ് ഹലോ, യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ. ഈ ചൈൽഡ്ഹുഡിൻ്റെയും അഡൽട്ട്ഹുഡിൻ്റെയും ഇടയിൽ വി സ്റ്റോപ്ഡ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ചിന്തിക്കുന്നത് മറന്നു. വി ബിക്കേം ബിസി കളക്ടിംഗ് മാർക്സ്, ബിസി മീറ്റിംഗ് ഡെഡ് ലൈൻസ്, ബിസി ഗ്രോയിങ് അപ്പ്. ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ബുക്കാണിത്. ഈ ബുക്ക് എന്നെ ഒരു ക്യൂരിയോസിറ്റി, ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയിലൂടെ ലോകത്തെ കാണാൻ പഠിപ്പിച്ചു. ഇത് നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് ക്യാരി ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ബുക്സിലെ ഓരോ ക്യാരക്ടേഴ്സും ഇപ്പോഴും എന്നെ ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്യാരക്ടേഴ്സിനെ പറ്റി ഞാൻ കുറച്ച് പാട്ടുകൾക്ക് ശേഷം പറഞ്ഞു തരാം. കീപ് ലിസണിങ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ.

ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ ആർജെ ഹരിനന്ദ. ഈ ബുക്ക് വായിച്ചവർക്കറിയാം ഇതിൽ ഇഷ്ടം പോലെ അൺഫോർഗറ്റബിൾ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന്. ഒരു രാജാവ്, ബിസിനസ് മാൻ, ജിയോഗ്രഫർ, ഒരു പൈലറ്റ് ആൻഡ് ഓഫ് കോഴ്സ് ദ ലിറ്റിൽ പ്രിൻസും. ഈ കഥാപാത്രങ്ങളെ പറ്റി കൂടുതൽ പറഞ്ഞ് ഞാൻ സ്പോയിലേഴ്സ് തരുന്നില്ല. എൻ്റെ ഫേവറേറ്റ് കഥാപാത്രത്തിനെ പറ്റി മാത്രം പറയാം. ഇത് വേറെ ആരുമല്ല, ഫോക്സ് ആണ്. ഫോക്സ് ഈ കഥയിൽ ത്രൂ ഔട്ട് ഇല്ല, ഒരു ചെറിയ പോർഷൻ മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ. ബട്ട് ആ പോർഷൻസിൽ വളരെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഫോക്സ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ള വളരെ സിമ്പിളായ കുറച്ച് കാര്യങ്ങൾ, അതിനെപ്പറ്റി കുറച്ച് പാട്ടുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞു തരാം. കീപ് ലിസണിങ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ ആർജെ ഹരിനന്ദ.

ഹായ് ഹലോ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലാസ്റ്റ് ബെഞ്ചിൽ ആർജെ ഹരിനന്ദ. അപ്പോൾ ഫോക്സിനെ പറ്റിയിട്ടാണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നേ, ലിറ്റിൽ പ്രിൻസിലെ ഫോക്സ്. ഫോക്സ് ഈ പുസ്തകത്തിൽ ഫ്രണ്ട്ഷിപ്പ്, കണക്ഷൻ, ഒരു വ്യക്തിയെ സ്പെഷ്യലാക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വളർന്നു വലുതാകുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പത്തിലെ പരിചയപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ എത്ര ജെനുവിൻ ആണ്, എത്ര പ്രഷ്യസ് ആണ് എന്നൊക്കെ. ആൻഡ് ഈ കഥയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രഷ്യസ് ലൈൻ, ലിറ്ററേച്ചറിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ലൈനാണ്, ഇറ്റ് ഇസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി. വാട്ട് ഈസ് എസെൻഷ്യൽ ഇസ് ഇൻവിസിബിൾ ടു ദ ഐ. ഈ ഒരു ലൈന് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ ദ ലിറ്റിൽ പ്രിൻസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ പുതിയ പുതിയ റീഡേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് പറയാം. കീപ് ലിസണിങ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ ആർ ജെ ഹരിനന്ദ.

ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ഇറ്റ് ഓൾവേസ് സീംസ് ഇമ്പോസിബിൾ അൺടിൽ ഇറ്റ്സ് ഡൺ. നെൽസൺ മണ്ടേല പറഞ്ഞൊരു കാര്യമാണിത്. അപ്പോൾ ഇതിനെ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരു കഥ പറയാം. ഒരു തരിശായ മണൽത്തിട്ടയിൽ ഒരു 16 വയസ്സുള്ള ബാലൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു. 100 പാമ്പുകൾ കടുത്ത വരൾച്ചയും ചൂടും കാരണം മരങ്ങളില്ലാത്ത മണൽത്തിട്ടയിൽ ചത്തൊടുങ്ങുന്ന രംഗം. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. ഈ വ്യക്തി ആരാണെന്നും അദ്ദേഹം എന്ത് ചെയ്തു എന്നും നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം സംസാരിക്കാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ.

ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ. അപ്പോൾ നമ്മളൊരു ഫേമസ് പേഴ്സണെ പറ്റിയിട്ടായിരുന്നില്ലേ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്? എന്തായാലും ഞാൻ ആളുടെ പേര് പറയാം. അത് വേറെ ആരുമല്ല, ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ ജാദവ് പ്യാങ് ആണ്. ആളെന്താ ചെയ്തതെന്നറിയോ? ആ തരിശായ മണൽഭൂമി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു ഫോറസ്റ്റ് നിർമ്മിക്കുമെന്ന്. പകുതിയിലേറെ പേർ അദ്ദേഹത്തെ ചിരിച്ചു തള്ളി. പക്ഷേ അദ്ദേഹം ഒരു മരം നട്ടു. അത് 100, 1000 അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ആ തരിശുഭൂമി 1360 acre ഫോറസ്റ്റാണ്. ആ തരിശുഭൂമി ഇന്ന് ന്യൂയോർക്ക് സിറ്റിയുടെ സെൻട്രൽ പാർക്കിനേക്കാളും വലുതാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കാമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഡ്രീംസ് വേണ്ടെന്ന് വെക്കണം? കീപ് ലിസണിംഗ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்குடா.

ஹாய் ஹலோ, வெல்கம் பேக். திஸ் இஸ் மை ரேடியோ 90 FM. கேட்டறிஞ்ச் கூட்டுக்கூடாம். லாஸ்ட் பெஞ்சில் ஆர்ஜே ஹரிநந்த. അപ്പോൾ ആരെങ്കിലും എന്നോട് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും എൻ്റെ വീടേ പറയത്തുള്ളൂ. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. മോസ്റ്റ് ഡേയ്സ് കംപ്ലീറ്റ്ലി ഓർഡിനറി ആയിരിക്കും. പക്ഷേ ഒരു ലോങ് ഡേ കഴിയുമ്പോൾ നമ്മുടെ വീട് തന്നെയായിരിക്കും നമ്മുടെ ഒരു കംഫർട്ട് പ്ലേസ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അതുപോലെ ഒരു കംഫർട്ട് പ്ലേസ് ഉണ്ടായിരിക്കും, നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ഒരു സ്ഥലം. ശരിക്കും എന്താണ് ആ പ്ലേസിനെ ഇത്രയും മനോഹരമാക്കുന്നത്? ഒരു ലോങ്സ്റ്റ് ടൈം വരെ ഞാൻ വിചാരിച്ചത് അത് ആ വീടിൻ്റെ ഭംഗിയും എസ്തെറ്റിക്സും ഗ്രാൻഡ് ഫേർണിച്ചറും ഒക്കെ ആയിരിക്കുന്നു. ബട്ട് ശരിക്കും ഒരു പ്ലേസ് മെമ്മറബിളും കംഫർട്ടബിളും ഒക്കെ ആക്കുന്നത് നമ്മുടെ കമ്പനി തന്നെയായിരിക്കില്ലേ. ഇറ്റ്സ് ദ പീപ്പിൾ. നമ്മുടെ ജീവിതത്തിന് ഒരു മീനിങ് കൊടുക്കാനും സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് റൈറ്റ് പീപ്പിൾ അല്ലേ. എന്തായാലും കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. കീപ് ലിസണിങ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ച് RJ ഹരിനന്ദ.

ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞല്ലേ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ RJ ഹരിനന്ദ. അങ്ങനെ സ്വപ്നങ്ങളെ പറ്റിയും ചിന്തകളെ പറ്റിയും പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് പുസ്തകങ്ങളെ പറ്റിയും ആൾക്കാരെ പറ്റിയും ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. എല്ലാവരും നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് നല്ലതുപോലെ ഉറങ്ങുക. അപ്പോൾ എന്തായാലും എനിക്ക് പോവാൻ സമയമായി. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. കീപ് ഡ്രീമിംഗ്, കീപ് ഗ്രോയിങ്. ദിസ് ഈസ് RJ ഹരിനന്ദ ഓൺ ലാസ്റ്റ് ബെഞ്ച്. ബൈ ബൈ.